നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 4ാം തീയതി, തിങ്കളാഴ്ച. ഇന്ന് യുവവാണി, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്ത് നിന്ന് സ്വരാജ്യദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. എം വി ബംബൂക്ക നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് എം വി റാണി ജംഗ നാളെ രാവിലെ 11 മണിക്ക് യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് 20-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്ന് ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി സ്ട്രേറ്റ് ഐലൻഡ്,

0: പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് 20-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്ന് ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara with its massive 61 kilowatt-hour battery and a range of 543 km. The horizon is finally yours. Own it for ₹10.99 lakh with a battery EMI of just ₹3.99 per kilometer, backed by India's largest charging network. India goes electric.
0: എല്ലാ യുവസുഹൃത്തുക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

HIV പ്രതിരോധ വാക്സിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും May 18 ലോക എയ്ഡ്സ് വാക്സിൻ ദിനം ആചരിക്കുന്നു. HIV വാക്സിൻ അവബോധ ദിനം എന്നും ഇത് അറിയപ്പെടുന്നു. ഫലപ്രദമായ ഒരു എയ്ഡ്സ് വാക്സിൻ കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞരുടെ നിരന്തരമായ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക, വാക്സിൻ ഗവേഷണത്തിൽ കൂടുതൽ പേരെ പങ്കാളികളാക്കാൻ പ്രേരിപ്പിക്കുക, HIV അതായത് എയ്ഡ്സ് സംബന്ധിച്ച സാമൂഹികമായ കളങ്കങ്ങൾ ഇല്ലാതാക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി പൈതൃകം എന്ന ചിത്രത്തിൽ KS ചിത്ര ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

ആഗ്രഹിക്കുന്ന ജോലി നേടാൻ നിരന്തരമായ പരിശ്രമം കൂടിയേ തീരൂ. നിരാശ വെടിഞ്ഞ് ശുഭപ്രതീക്ഷ എപ്പോഴും യുവസുഹൃത്തുക്കൾക്കുണ്ടായിരിക്കണം. ഇതാ തൊഴിലവസര വാർത്തകൾ കേൾക്കാം.

ഇന്ത്യൻ വ്യോമസേന വിവിധ സ്റ്റേഷനുകളിലായി ഗ്രൂപ്പ് സി സിവിലിയൻ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി ഇന്ത്യൻ എയർഫോഴ്സ് ഒരു വിജ്ഞാപനം പുറത്തിറക്കി. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, ഡ്രൈവർ എന്നിവയുൾപ്പെടെ 47 തസ്തികകളാണുള്ളത്. ഇന്ത്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. May 31 വരെ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.indianairforce.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ 10th class പാസ്സായിരിക്കണം. സാധുവായ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ അപേക്ഷകരുടെ പ്രായപരിധി 18 തികഞ്ഞിരിക്കണം. 25 കവിയരുത്. സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഇളവുകൾ ഉണ്ടായിരിക്കും. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അംഗീകൃത ബോർഡിൽ നിന്ന് 12th class പാസ്സായിരിക്കണം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാകണം. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി www.indianairforce.nic.in. ഇന്ത്യൻ റെയിൽവേയിൽ 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒഴിവുകൾ. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി June 14. രാജ്യവ്യാപകമായി സാങ്കേതിക തസ്തികകൾ നികത്താനും റെയിൽവേ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഈ പുതിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നു. ആകർഷകമായ

ശമ്പളം, തൊഴിൽ സുരക്ഷ, പ്രമോഷൻ അവസരങ്ങൾ എന്നിവ കാരണം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തിക ഏറ്റവും കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന റെയിൽവേ ജോലികളിൽ ഒന്നാണ്. പ്രസക്തമായ ട്രേഡുകളിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ, തുടർന്ന് അഭിരുചി പരീക്ഷ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ പരിശോധന എന്നിവ ഉൾപ്പെടും. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി www.indianrailways.gov.in. CRPF കോൺസ്റ്റബിൾ അതായത് ടെക്നിക്കൽ ട്രേഡ്സ്മാൻ പയനിയർ തസ്തികകളിലായി ആകെ 9195 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായവർക്കും ബന്ധപ്പെട്ട ട്രേഡിൽ ITI അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്കും അപേക്ഷിക്കാം. ഡ്രൈവർ തസ്തികയ്ക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. പ്രായപരിധി ഡ്രൈവർ തസ്തികയ്ക്ക് 21 വയസ്സ് മുതൽ 27 വയസ്സ്, മറ്റ് തസ്തികകൾക്ക് 18 വയസ്സ് മുതൽ 23 വയസ്സ്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും OBCക്കും സർക്കാർ നിയമപ്രകാരം ഉയർന്ന വയസ്സിളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 100 രൂപ. SC, ST, വനിതകൾ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, വൈദ്യപരിശോധന എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി 19 മെയ്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും recruitment.crpf.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി recruitment.crpf.gov.in. അർദ്ധ സൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കായിക താരങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. 404 ഒഴിവുണ്ട്. വിവിധ കായിക ഇനങ്ങളിലാണ് ഒഴിവുകൾ. വനിതകൾക്കും അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 7 ജൂൺ. വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും recruitment.ssb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി recruitment.ssb.gov.in.

തൊഴിലവസര വാർത്തകൾ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇതിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുത്ത് അവസാന തീയതിക്ക് മുൻപായി അപേക്ഷാ ഫോം സമർപ്പിക്കുക.

യുവ സുഹൃത്തുക്കൾ ഇപ്പോൾ കേട്ട ഗാനം മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസിനോടൊപ്പം സുജാതയുടെ ആലാപനം.

പ്രിയ യുവ സുഹൃത്തുക്കളെ, മികച്ച പഠനത്തോടൊപ്പം മികച്ച ജോലിയും ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ. ഇന്നത്തെ തൊഴിൽ മാർഗനിർദ്ദേശങ്ങളിൽ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചറിയാം. ലോകവ്യാപകമായി ഇന്ന് ലഭ്യമായിട്ടുള്ള അവസരങ്ങളും ആകർഷകമായ ശമ്പളവുമാണ് നഴ്സിംഗ് കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ

ളെ ആകർഷിക്കുന്നത്. എല്ലാത്തിലുമുപരി ജനങ്ങളുടെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വളരെ പെട്ടെന്നാണ് നഴ്സിംഗ് കോഴ്സുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചത്. വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി ആകർഷകമായ അവസരങ്ങൾ വന്നതോടെ കൂടുതൽ വിദ്യാർത്ഥികൾ 12-ാം ക്ലാസ് കഴിഞ്ഞ് നഴ്സിംഗ് തിരഞ്ഞെടുക്കാൻ തുടങ്ങി. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് മാത്രമല്ല, നഴ്സിംഗ് കോഴ്സുകളിൽ മറ്റ് പല കോഴ്സുകളും ഇപ്പോൾ ലഭ്യമാണ്. 12-ാം ക്ലാസ് കഴിഞ്ഞ് ബിരുദ കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാൻ അവസരമുണ്ട്. BSc നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരാണ് ആശുപത്രികളിലും മറ്റും ജോലി ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം നഴ്സുമാരും. അധ്യാപന രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിരുദാനന്തര ബിരുദ കോഴ്സായ MSc നഴ്സിംഗിന് ചേരാം. അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലുള്ള നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സുകളും ലഭ്യമാണ്. ചില കോളേജുകളിൽ നഴ്സിംഗിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിക്കാൻ അവസരമുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെയാണ് ഈ കോഴ്സുകളുടെ ദൈർഘ്യം. നഴ്സിംഗ് കോഴ്സിനെക്കുറിച്ച് എല്ലാ യുവസുഹൃത്തുക്കൾക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടരും എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഇനി കേൾക്കാം. ആലാപനം MG ശ്രീകുമാറും സംഘവും.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു സ്നേഹപൂർവം സുനിത ബാബുരാജ്.